നമസ്കാരം. ഐ ഡോണ്ട് നോ ഇഫ് ഐ ഷുഡ് ബി സ്പീക്കിംഗ് ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് ബാബ, ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ ദീസ് ഗ്രേറ്റ് പീപ്പിൾ, ബട്ട് ദെൻ ഐ എം സോ ഓവർവെൽംഡ്, ഐ ഡോണ്ട് നോ വാട്ട് ടു സ്പീക്ക്, ആൻഡ് ഐ ഡോണ്ട് നോ, ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് എ ചാൻസ് ടു പ്ലേ ഹിയർ, ടു ബി നോട്ട് ഇവൻ പ്ലേയിങ് ബട്ട് ടു ബി ഹിയർ. ഹാപ്പി ഓണം ടു ഓൾ. ആൻഡ് ബാബ bless all, that's it. Thank you very much for that. Thank you very much. We'll go for the last composition.